0: ഹലോ,
1: ഹലോ,
0: എപ്പുറോ
1: തിരുപ്പൂറോ?
0: എപ്പുറോ കൊയ കരാസി നൈറോബി കപ്തൽ ജെന്തി കപ്തൽ മുസിങ്കി പായ ഇറോങ്കോഞ്ഞെ ലെസോട്ടോ ടോഗോ കമറൂൺ കെന്യ കപ്തൽ സിറ്റി ജ നൈറോബി പായ ഇറോങ്കോഞ്ഞെ ലെസോട്ടോ ടോഗോ കമറൂൺ ന കെന്യ Nan, kamwa kuzuange. Capital city za Nairobi. Kwa ye irongo to tom horora ponye Lesotho, Togo, Cameroon kumwe na Kenya.
1: Lesotho.
0: Lesotho. Ige capital city kwa Nairobi. Awe masfuku puko mwa belena.
1: Kuvenduka.
0: Kuvenduka. Tumpandra siri wa venduka.
1: Ewa.
0: Yaro. Karuweze ke tuno minute mrongo na mbali kwa makura zitone. Vili zetu za une. Hello.
2: Hello.
0: Ewa. Epuro.
2: Awe tarizu vorio.
0: Ya.
2: Awe mo Kenya, mo Nairobi.
0: Mo Kenya. Stua konkwa tatendi konkwa nane.
2: Awe kwa samane.
0: Kupi kwa mwa kubelela?
2: Awe kwa kutubuko marunda kukurumbara.
0: Kukurumbara.
2: Ewa.
0: Ewa tumpandure sili.
2: Ewa.
0: Nyaro. Capital city za Nairobi kwa karasi Kenya. Hello. Hello.
3: Hello.
0: Kama kutuzwa.
3: Mjua.
0: Capital zo Ghana. Hello.
4: Hello. Nipo shule.
0: Asi, capital city za Ghana, tomhoro rapo, pwaye irongo, Egypt, Accra, Kumasi, Tema.
4: Accra.
0: Iwa kumuwo tera inke. Ha?
4: Hawe.
0: Wankwa tatewa kumuwo tera kumayamene.
4: Kuhoha.
0: Kuhoha. Situa con cuatro atenti con cuatro nane.
4: Con cuatro nane.
0: Tú tanto resili. Yaro.
4: Ewa, tanto.
0: Ewa.
4: Ewa.